0: എവിടെ ജീവമാണ് സത്വയാൻ സദരദേനാ ഗായനാ കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ ഏകമ ജീവമാണ് ദേവിയാൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷേ പാലുതു
0: എവിടെ വെടി മഹല്ലോ 24 ദേനാ തുന്നന സ്വർഗ്ഗേ സിയോൻ ഹീ വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

0: എവിറ്റ് ജീവമാണ് സത്യൻ സദരദേന ഗായന കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയൻ മാർസേട്ട സിയലു കൗരവേ വേവായി കേന
1: സോദേശ്യ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണവന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടിമഹല്ലാൻ 24 ദേന സ്വകീയ കിരുളു ബിമദമാ ദേവിയൻ മാർസിദിരിയേ വെന്ദ വെടിപിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയൻ മാർസ